0: പഴമാണ് നിറച്ചു പഴമാണ് നിറച്ചു direct call to the station, 6 Spring Street, nausea, vomiting, abdominal pain. We'll be in route.
1: Where is it?